അൽഹംദ് ഇസ്ലാമിക് ഇന്റർനാഷണൽ പബ്ലിക് ഹൈസ്കൂൾ ബട്ടഗ്രാം ലത്തീറുയോഷ്മാർ കല്ലൂന താലിം പൈതാന ഖിദ്മത് തബ്സര കവി നക്കാം ബച്ചി ഫുൽ ബച്ചി ഗണി ദോര ഹാജിർ താലിം വർക്കവുൽ സരസറ ഫമാഷുമാനോ കെ ഇഖ്ലാഖി കിർദാർ സാസേ ബാന്ദേ ഹും ഖുസൂസി തവജ്ജോ സാതി കംചി താലിം പൈതാന കെ ബട്ടഗ്രാം കെ ദത്തീറു ദ്രു കാലുന ടോപ് പൊസിഷൻ ഹോൾഡർ ഇദാരാ ദ അൽഹംദ് ഇസ്ലാമിക് ഇന്റർനാഷണൽ പബ്ലിക് ഹൈസ്കൂൾ ബട്ടഗ്രാം ജമു ഖുസൂസിയാത് ദോര ജദീദ് താലിം വർക്കവുൽ ഫമാഷുമാനോ കെ ഇസ്ലാമി اقدار را وستل جو صفا سترا او تعلیمی ماحول ورکون کے ادارہ دا سکول پل ٹرانسپورٹ او دا سیکیورٹی بہترین انتظام کمپیوٹر لیب او دا لوبو خپل میدان خمشتا نو دا خپل اولاد مستقبل روخان اکڑے منسرا دا پلے گروپ نوالا تر نائنت کلاس پوری دا طلبو طالبات پا محدود سٹونو باندے داخلی شروع دی نو پتا یاد ساتے الحمد اسلامک انٹرنیشنل پبلک ہائی اسکول نزد وابڈا آفس گیرولی بازار بٹاگرام مزید دا معلومات دا پارا دا ٹیلی فون شمیرہ دا 0997-310-444 موبائل نمبر دے 0345-94-72-137